0: ഓ അഞ്ച് അവ കഷ്ണണ്ട് ഷട്ടണ്ട് പോയതേന നിടാരെ തല്ലേട്ട അട്ടിക്കാലാര കമ്പ്യൂട്ടർ കിന്നു പോയി
1: ഓനി മോനെ കമ്പ്യൂട്ടർ തൈ കാക്കിഞ്ചു
0: ഹരത വാങ്ങ
1: ഏറിയ അച്ഛത്ത മാമ
0: ഹെൽത്ത് വാങ്ങ
1: കാർത്തിക് കമ്പ്യൂട്ടർ സെന്റർ
0: യഹാ
1: കമ്പ്യൂട്ടർ ലാപ്ടോപ് പ്രിന്റർ യു പി എസ് ലഗായ കമ്പ്യൂട്ടർ സംബന്ധി സമ്പൂർണ്ണ സാമാന പായ ബോ ഭന്നോസ് തപ്പേ ചാഞ്ച
0: കമ്പ്യൂട്ടർ എന്ന അവ കാണാൻ ദാദിവാസി ബീമാര പ്രതി കമ്പ്യൂട്ടർ സെന്റർ മധ്യ സുവിധാ സസ്തോ അന്ത കാണി പൈന
2: जस्तो खोजे त्यस्तै कम्प्युटर पाइने बिग्रियो भने पनि बनाइदिने त्यसैले अन्त होइन कम्प्युटर चाहिए धादिङदेखि बीच बजारको प्रत्येक कम्प्युटर सेन्टरमा जाने
3: सबै प्रकारका कम्प्युटरको लागि प्रत्येक कम्प्युटर भएपछि साधै झुक्क फोन नम्बर 0102509076 97510 97778